ചിന്തിച്ചിനെ. അനുക ഭഗത് അനുക ജന താരേ സുമിരഹ അനുക മുനി അംഗുലേ ടിക നിർ